ഇതിപ്പോൻ ഹിരോഷി ഷോയിനേത് അച്ഛൻ കപ്പലിനേത് നിന്നെ അല്ല ചിന്തകൊക്കെ തിനോ അല്ലാങ്കതി സിയത്തെ ആണ് പോലും ഓക്കെ ബൈ.